0: എല്ലാം ഇതോള്.
1: പഞ്ചഭൂതങ്ങൾ സാക്ഷിയാ, നാൻകു വേദങ്ങൾ സൊല്ല, മൂന്ന് മുടിച്ചോട് ഇരുമനങ്ങൾ ഒരു ഉറവാകും. തിരുമണം, ഇതൊരു ഗ്രേറ്റ് ഇന്ത്യൻ ഫാമിലി വെഡിംഗ്. ജി ആർ ടി ജ്വല്ലേഴ്സ്, ശുഭ ആരംഭങ്ങളിൽ ആരംഭം.
2: ഉങ്കൾ എഫ് എം റെയിൻബോവിൽ ദിനംതോറും കാലை 7:30
3: സൈബാൽ വഴങ്ങും ഇന്ന് ഒരു തകവൽ.
2: ഈ നികഴ്ചിയെ വഴങ്ങുവോർ സൈബാൽ.